മതമിഷകി ഖുദോൾ ടാബിരി ആകാശവാണി ഇംഫാൽ ഹൗസിക് ടാബിരസി റേഡിയോ ക്ലാസ് ചാമ്രി കുന്തരേത് ശുഭദാംഗക്ത ക്ലാസ് സെവൻഗി ഇംഗ്ലീഷ് ലെസൺ തരേത് വില്യം തേൽ ഥൗരമസെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എസ് സമഗ്ര ശിക്ഷ മണിപ്പൂർ ഗി തിങ്ബാംഗ ലൊയിനാ സന്തോക്ചപ ഥൗരം നീ